കുകജം കുക തറി കിട്ട ജം തറി കിട്ട ജം കുക തറി കിട്ട തോം തൈ തൈ ിത്തിത്വം തരികിടതോം തിത്തിത്തൈ തരികിടതൈ തിത്തിത്വം തരികിടതോം തിത്തിത്തൈ തരികിടതൈ തകതി മീതകുന്നതാ